0: ദിവേഹി എഫ് എം, ദിവേഹി ഉണ്ടാകും.
1: Nur die Ecke Megahertz, die wir hier finden.